ഇത് ഒരും ആണും പൊണ്ണും പോയാരോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ അല്ല കേപ്പന കേട്ടോ ഗമന കാണി എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ മൂന്നരു കെട്ടിയ മൂന്നാളു കാരണ പാടുക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക ഇത് ഒരും ആണും പൊണ്ണും പോയാരോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ കാമന കണ്ടോ നാങ്ക കേപ്പന കാണി എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ അയിന ഇലവ നാലൊരു നാലൊരു കെട്ടിയ നാലൊരു കാരണ പാടുക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക ആയിര ഒരു ആണും പൊണ്ണും പോയാരോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ നാങ്ക മിന്നുള്ള കാമന കാണി കേപ്പന കേട്ടോ കേട്ടോ കേട്ടോ കേട്ടോ കേട്ടോ കേട്ടോ അടുന്തു ഇലവ മെന്നല്ലേ മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന വയനാട് മുത്തനും വയനാട് മുത്തിയും ഇല ഓടിയ കൂടിയ പോരു എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ അഞ്ചറു കെട്ടിയ കാരണ പാടുക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക ഇതായോരും ആണും പൊണ്ണും പോയാരോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ അല്ല കാമന കണ്ടോ നാങ്ക കേപ്പന കാണി എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ ആടുന്തു ഇലവ മെന്നല്ലേ മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന അല്ല മിന്ന ആറു ആറു ഏറു കെട്ടിയ ആറു കാരണ പാടുക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക ഇതൊരു ആണും പൊണ്ണും പോയാരോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ എൻ്റോ അല്ല നാങ്ക കാമന കണ്ടോ നാങ്ക കേപ്പന കാണി എൻ്റോ എൻ്റോ എൻ്റോ